0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ.

0: മൃദംഗം മാവേലിക്കര ശ്രീ ആർ വി രാജേഷ്, ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം കാംബോജി രാഗത്തിൽ അടതാളവർണം കേൾക്കാം.
1: This is Ragam 2470th, anytime Indian music. Listen to Carnatic Classical Music Concert by Shri S. Naveen. He is accompanied on the violin by Shri Muttara B. N. Ravindran. On the Mridangam by Mavelikra Shri R. V. Rajesh. And on the Ghatam by Shri Anjal H. Krishnayyar. Listen to the compositions of Maharaja Swadhi Thirunal. He begins with a Varnam in the rag Kamboji, set to Adatal.

0: കാംബോജി രാഗത്തിൽ അടതാള വർണ്ണമാണ് കേട്ടത്.
1: യു വിൽ ലിസ്ണിംഗ് ടു എ വർണ്ണം ഇൻ ദ രാഗ് കാംബോജി സെറ്റ് ടു അടതാൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം മാവേലിക്കര ശ്രീ ആർ വി രാജേഷ്. ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഇനി രാമരാമ ഗുണസീമ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം സിംഹേന്ദ്ര മധ്യമം ആദിതാളം.
1: This is Ragam 24/7 DTH. Anytime Indian music. You are listening to Carnatic Classical Music Concert by Shri S. Naveen. He is accompanied on the violin by Shri Muttara B. N. Ravindran, on the mridangam by Mavelikere Shri R. V. Rajesh, and on the ghatam by Anjal Shri H. Krishnayyar. Now listen to the composition Rama Rama Gunaseema in the rag Simhendra Madhyamam set to Aditaal.

0: സിംഹേന്ദ്ര മധ്യമം രാഗത്തിൽ രാമരാമ ഗുണസീമ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു രാമരാമ ഗുണസീമ ഇൻ ദ രാഗ് സിംഹേന്ദ്ര മധ്യമം സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി മധ്യമാവധി രാഗത്തിൽ കോസലേന്ദ്ര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: നെക്സ്റ്റ് ഈസ് കോസലേന്ദ്ര ഇൻ ദ രാഗ് മധ്യമാവധി സെറ്റ് ടു ആദ്യ താൾ.

0: മധ്യമാവതി രാഗത്തിൽ കോസലേന്ദ്ര എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു കോസലേന്ദ്ര ഇൻ ദ രാഗ മധ്യമാവതി സെറ്റ് ടു ആദ്യ താൾ.
0: അവസാനമായി മേജ കല്യാണി രാഗത്തിൽ കിന്തു ചെയ്യൂ എന്ന കീർത്തനങ്ങൾക്കും രൂപക താളം.
1: ശ്രീ എസ് നവീൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് കിന്തു ചെയ്യൂ ഇൻ ദ രാഗ മേജ കല്യാണി സെറ്റ് ടു രൂപക താൾ.

0: മേജ കല്യാണി രാഗത്തിൽ കിന്തു ചെയ്വു എന്ന കീർത്തനമാണ് കേട്ടത്. രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു കിന്തു ചെയ്വു ഇൻ ദ രാഗ് മേജ കല്യാണി സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ എസ് നവീൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ. മൃദംഗം മാവേലിക്കര ശ്രീ ആർ വി രാജേഷ്. ഖടം ശ്രീ അഞ്ചൽ എച്ച് കൃഷ്ണയ്യർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ബൈ ശ്രീ എസ് നവീൻ. അക്കമ്പനിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ മുട്ടറ ബി എൻ രവീന്ദ്രൻ ഓൺ ദ വയലിൻ, മാവേലിക്കര ശ്രീ ആർ വി രാജേഷ് ഓൺ ദ മൃദംഗം, ആൻഡ് അഞ്ചുൽ ശ്രീ എച്ച് കൃഷ്ണയ്യർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ആദ്യം ലളിത പഞ്ചമം രാഗത്തിൽ പരമപുരുഷ എന്ന കൃതി കേൾക്കാം. ഖണ്ഡചാപ്പ് താളം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ചത്.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic classical vocal recital by Shri Changanasheri CP Madhavan Nambudiri. He is accompanied on the violin by Shri Thiruvida Viju S. Anand, on the mridangam by Shri Kottayam G. Santosh Kumar, and on the ghatam by Shri Vaalapalli R. Krishna Kumar. He begins his Carnatic classical vocal recital with a composition of Maharaja Swadi Thirunal, Paramapurusha. In the rag, Lalita Panjamam, set to Kandachaputal. Parama.

0: അടുത്തതായി ശ്രീ ബാലകൃഷ്ണ പാഹിമാം എന്ന കൃതി കേൾക്കാം. രാഗം പൂർവി കല്യാണി, രൂപകതാളം കെ സി കേശവപിള്ള രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of K.C. Keshavapillai, Shri Balakrishna Pahimam, in the rag Purvi Kalyani set to Rubagathal.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ ചങ്ങനാശ്ശേരി CP മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഇനി ശ്യാമശാസ്ത്രി രചിച്ച രാവേ ഹിമഗിരി എന്ന സ്വരജതി കേൾക്കാം. രാഗം തോടി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Recital by Shri Changanasheri CP Madhavan Nambudiri. He is accompanied on the violin by Shri Thiruvira Viju S. Anand, on the mridangam by Shri Kottayam G. Santosh Kumar, and on the ghatam by Shri Vazhappalli R. Krishna Kumar. Next is a swarajadi of Shyama Shastri, Ravi Himagiri, in the rag Todi, set to Aditaal.

0: അവസാനമായി രേവതി രാഗത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച ശ്രീഹരേ ജനാർദ്ദന എന്ന കൃതികൾക്കും ആദ്യ താളം.
1: ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി കൺക്ലൂസിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് പുതുക്കോട് കൃഷ്ണമൂർത്തി ശ്രീഹരേ ജനാർദ്ദന ഇന്ദിരാഗ് രേവതി സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ് കുമാർ മൃദംഗം, ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റിസൈറ്റൽ ബൈ ശ്രീ ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി. അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് വേർ ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദ് ഓൺ ദ വയലിൻ, ശ്രീ കോട്ടയം ജി സന്തോഷ് കുമാർ ഓൺ ദ മൃദംഗം, ആൻഡ് ശ്രീ വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദ ഘട്ടം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഒരുമനയൂർ ഒക്കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി കേൾക്കാം. കൂടെ വായിച്ചത് ഒക്കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. നവ് വി ബ്രിങ് യു എ നാഗസ്വരം റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒക്കെ ഗോപി. ഹി ഈസ് അക്കമ്പനിഡ് ബൈ ഒക്കെ സുബ്രഹ്മണ്യം. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. സിദ്ധിവിനായകം, മോഹന കല്യാണി രാഗത്തിൽ മുത്തയ്യ ഭാഗവതരുടെ കൃതി ആദിത്താളം. ഫസ്റ്റ് കോമ്പോസിഷൻ ഈസ് സിദ്ധിവിനായകം ഇൻ മോഹന കല്യാണി രാഗം, കോമ്പോസിഷൻ ബൈ മുത്തയ്യ ഭാഗവതർ, ആദിത്താളം.

വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വേണുഗാനലോചനി, കേദാരഗൗളരാഗം, രൂപകതാളം, കോമ്പോസിഷൻ ബൈ ത്യാഗരാജകൃതി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒ കെ ഗോപി. ഹീസ് അക്കമ്പനീഡ് ബൈ ഒ കെ സുബ്രഹ്മണ്യൻ. വി ജി വേണുഗോപാൽ ഓൺ തവിൽ. ശ്രീകൃഷ്ണം ഭജമാനസ തോടിരാഗം ആദിതാളം മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഇസ് ശ്രീകൃഷ്ണം ഭജമാനസ ഇൻ തോടിരാഗ ആദിതാള ആൻഡ് കമ്പോസ്ഡ് ബൈ മുത്തുസ്വാമി ദീക്ഷിതർ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഒരുമനയൂർ ഒ കെ ഗോപിയുടെ നാഗസ്വര കച്ചേരി. കൂടെ വായിച്ചത് ഒ കെ സുബ്രഹ്മണ്യൻ, വി ജി വേണുഗോപാൽ തവിൽ. യു ആർ ലിസണിംഗ് ടു എ നാഗസ്വര റിസൈറ്റൽ ബൈ ഒരുമനയൂർ ഒ കെ ഗോപി. ഹിസ് കോ ആർട്ടിസ്റ്റ് വാസ് ഒ കെ സുബ്രഹ്മണ്യൻ ആൻഡ് ഓൺ തവിൽ വി ജി വേണുഗോപാൽ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel. Anytime Indian music.